വേദനയുടെയും രാത്രിയായിരുന്നു. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് നേടിയെങ്കിലും അതിന് വലിയ വിലയായി ഒരു പ്രധാന താരത്തിന്റെ ഗുരുതര പരിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നീട് നടന്ന മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയയെ ലോകകപ്പ് ഓസ്ട്രേലിയയെ അമേരിക്ക 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളുമായി നമുക്കൊരു ഗാനം കേട്ട് തിരിച്ചു വരാം.

ഇക്കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ, കണ്ട ഒരു അതിമനോഹരമായിട്ടുള്ളൊരു കുറിപ്പ്. അതൊരു അമേരിക്കൻ യുവതിയുടെ കുറിപ്പാണ്. അവർ പറഞ്ഞത് അമേരിക്ക പഠിക്കണം, അതായത് ഈ ഓപ്റ്റിക്കൽ ലെൻസ് ഇന്ത്യയിലെ കുറഞ്ഞ ചെലവിലുള്ള സേവനത്തെ പ്രശംസിച്ചാണ് ആ യുവതി ഒരു പോസ്റ്റ് ചെയ്തത്. അത് ആ യുവതി പറയുന്നത് IV എന്നാണ് പേര്. അവർ പറഞ്ഞത് ഇന്ത്യയിലെ ആരോഗ്യ ഓപ്റ്റിക്കൽ സേവനങ്ങളുടെ ലഭ്യതയും കുറഞ്ഞ ചെലവും കുറിച്ച് പ്രശംസിച്ചു എന്നുള്ളതാണ്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് നോക്കാം. ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നതിനിടെ IV-ക്ക് അധിക കോണ്ടാക്ട് ലെൻസുകൾ ആവശ്യമായി വന്നു. അമേരിക്കയിൽ പതിവായി ചെയ്യുന്നത് പോലെ ഇൻഷുറൻസ് നടപടികളോ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റോ എടുക്കാതെ അവർ അടുത്തുള്ള ഒരു ഓപ്റ്റിക്കൽ സ്റ്റോറിൽ പോയി താൻ ഉപയോഗിക്കുന്ന ലെൻസിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കാണിച്ചു. സ്റ്റോർ ആവശ്യമായ ലെൻസുകൾ ഓർഡർ ചെയ്തു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലെൻസുകൾ ലഭിച്ചു. ആകെ ചെലവ് ഏകദേശം $26, ഏകദേശം 2,450 രൂപ മാത്രം. ഇതിനെക്കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിൽ അവർ പറഞ്ഞു, ഇൻഷുറൻസ് ഉപയോഗിക്കാതെയും അപ്പോയിൻമെൻ്റ് എടുക്കാതെയും ഇന്ത്യയിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ കോണ്ടാക്ട് ലെൻസുകൾ വാങ്ങി. അമേരിക്ക ഇതിൽ നിന്ന് പഠിക്കണം. അത് അവരുടെ പ്രതികരണം. ഈ വീഡിയോ വൈറലായതോടെ നിരവധി പേർ അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ്. ചിലരുടെ പ്രതികരണങ്ങൾ, കോണ്ടാക്ട് ലെൻസ് വാങ്ങാൻ ഇൻഷുറൻസ് വേണമെന്ന കാര്യം തന്നെ ഞങ്ങൾക്ക് പുതിയ അറിവാണെന്നുള്ളതാണ്. ഞങ്ങൾ കണ്ണടക്കടയിൽ എപ്പോൾ വേണമെങ്കിലും പോകാറുണ്ട്. ഇന്ത്യയിൽ ഇത് വളരെ സാധാരണ കാര്യമാണ്. അമേരിക്കയിലെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ചുള്ള വിമർശനം ഇത് ആദ്യ സംഭവമല്ല. അടുത്തിടെ മറ്റൊരു അമേരിക്കൻ യുവതി വിക്ടോറിയ ഇന്ത്യയിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങിയ അനുഭവം പങ്കുവച്ചിരുന്നു. അവർ പറയുന്നതനുസരിച്ച് അമേരിക്കയിൽ അതേ മരുന്നിന് ഇൻഷുറൻസ് ഇല്ലാതെ ഏകദേശം $1,000 ചെലവാകുമായിരുന്നു. ഇന്ത്യയിൽ അതേ മരുന്ന് $25 ലഭിച്ചു. ഇതിനെ തുടർന്ന് അവർ അമേരിക്കൻ ആരോഗ്യ സംവിധാനത്തെ ഒരു തട്ടിപ്പ് പോലെ തോന്നുന്നു എന്ന് വിമർശിച്ചിരുന്നു. യാഥാർത്ഥ്യം എന്താണ്? ഇന്ത്യയിൽ ആരോഗ്യ സേവനങ്ങൾ പല മേഖലകളിലും താരതമ്യേന കുറഞ്ഞ ചെലവിലാണ്. സ്വകാര്യ മെഡിക്കൽ സേവനങ്ങളും മരുന്നുകളും അമേരിക്കയെ അപേക്ഷിച്ച് വളരെ വിലക്കുറവിലാണ്. എന്നാൽ എല്ലാ ചികിത്സകളും ഒരേ നിലവാരത്തിലാണെന്നല്ല, സേവന നിലവാരത്തിലും നിയന്ത്രണങ്ങളിലും വലിയ വ്യത്യാസങ്ങളുണ്ടാകാം. അമേരിക്കയിൽ കർശനമായ ഇൻഷുറൻസ് ലൈസൻസിംഗ്, നിയമപരമായ നിയന്ത്രണങ്ങൾ എന്നിവ കാരണം ആരോഗ്യ ചെലവ് വളരെ കൂടുതലാണ്. എന്നാൽ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളും ഗവേഷണ സംവിധാനങ്ങളും വ്യാപകമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ വെറും $26 കോണ്ടാക്ട് ലെൻസുകൾ വാങ്ങിയ അനുഭവം അമേരിക്കൻ യുവതി IV സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ ഇന്ത്യയിലെ കുറഞ്ഞ ചെലവുള്ള സേവനങ്ങളും അമേരിക്കയിലെ ഉയർന്ന ആരോഗ്യ ചെലവും വീണ്ടും ചർച്ചാ വിഷയമായി എന്നുള്ളതാണ്. നിരവധി വിദേശികൾ ഇന്ത്യയിലെ ആരോഗ്യ മരുന്ന ഓപ്റ്റിക്കൽ സേവനങ്ങളുടെ ലഭ്യതയും വിലക്കുറവും ശ്രദ്ധേയമാണെന്ന് അഭിപ്രായപ്പെട്ടു. അത് തികച്ചും ശരിയാണ്. ഈ പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം കാണുന്നത് ഈ ഒരു ഭീമമായിട്ടുള്ള ചെലവുകളാണ് മെഡിക്കലിന് വേണ്ടി. അപ്പോൾ പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ഉള്ള കാര്യത്തെക്കുറിച്ച് IV പറഞ്ഞതുപോലെ തന്നെ വളരെ കൂടുതലായിട്ടുള്ള ചെലവുകൾ വരുമ്പോൾ ഒരു സാധാരണ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഭീമമായിട്ടുള്ളൊരു ചെലവ് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ $26 കോണ്ടാക്ട് ലെൻസ് വാങ്ങിക്കാൻ സാധിച്ചു എന്നുള്ളത് IV തന്നെ പറയുന്നത്. അപ്പോൾ നമുക്കൊരു വേറൊരു ഗാനത്തിലേക്ക് കേട്ട് വീണ്ടും കൂടുതൽ ലോകവിശേഷങ്ങളുമായി തിരിച്ചു വരാം.

ലോകത്തിനെ തന്നെ വളരെ ആശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ഒരു തീരുമാനം. അമേരിക്കയും ഇറാനും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ്. അതിൽ പറയുന്നത് കരാർ ലംഘിച്ചാൽ വീണ്ടും ബോംബാക്രമണം നടത്തുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. എന്തുകൊണ്ട് നമുക്കെല്ലാം സന്തോഷിക്കാം? ഈ യുദ്ധം വരുത്തി വെച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ലോകമെമ്പാടുമുള്ള ആളുകളെ ബാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും, കൂടാതെ ലോകത്തെ ബാധിച്ചത് ക്രൂഡ് ഓയിലിൽ വന്നിട്ടുള്ള വിലയിൽ വന്നിട്ടുള്ള കുതിപ്പും, ഇതെല്ലാം ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്കെല്ലാം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ അധികം ആളുകൾ ഗൾഫ് മേഖലകളിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. ഞാനും അതിലൊരാളാണ്. ഞാൻ കഷ്ടി ഒരു 8 വർഷത്തോളം ഒരു ദുബായ് ജോലി ചെയ്തൊരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ജീവിതത്തിനൊരു പ്രത്യാശ നൽകിയൊരു മേഖല കൂടിയിട്ടാണ് ഗൾഫ്. ഇപ്പോൾ കേരളത്തിലെ ശരാശരിയുള്ളൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരാഗ്രഹം ഗൾഫ് മേഖലയിലേക്ക് ജോലിക്ക് പോകുക എന്നുള്ളതാണ്. അതുതന്നെയാണ് കാരണം കൂടുതൽ മലയാളികൾ ഗൾഫ് മേഖലകളിൽ ജോലി ചെയ്യുന്നു, ജോലിക്ക് അവസരം എന്നുള്ള ഒരു പ്രതീക്ഷയിലും കൂടിയിട്ടാണ് നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ആ രാജ്യം നമുക്ക് തന്നിട്ടുള്ള പിന്തുണ എല്ലാ വിഭാഗം ജനങ്ങൾക്കും, ജാതി മത വർഗ ഭേദമന്യേ നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്ത് വരുന്ന എന്ത് തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ സമ്പദ്ഘടനയെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. എത്രയോ ആളുകൾക്ക്

ജോലി നഷ്ടപ്പെട്ടു ഈ യുദ്ധം കാരണം. എല്ലാം കൊണ്ടും അശാന്തിയുടെ കുറച്ച് ദിനങ്ങളായിരുന്നു. അത് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇപ്പോൾ ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് അംഗീകരിച്ച ഈ കരാർ 60 ദിവസത്തെ ചർച്ചാ കാലയളവിനെ വഴിയൊരുക്കുന്നതാണ്. ഇപ്പോൾ ഈ കരാറിലെ പ്രധാന കാര്യങ്ങൾ, ഇരു രാജ്യങ്ങളും സൈനിക നടപടികൾ നിർത്തിവയ്ക്കും, അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള നാവിക ഉപരോധം ഘട്ടഘട്ടമായി പിൻവലിക്കും, ഇറാൻ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് വഴി വാണിജ്യ കപ്പൽ ഗതാഗതം അനുവദിക്കും, അടുത്ത 60 ദിവസത്തിനുള്ളിൽ സ്ഥിരമായ സമാധാന കരാറിനായി ചർച്ചകൾ നടത്തും. ട്രംപിന്റെ മുന്നറിയിപ്പ് കരാർ അന്തിമമല്ലെന്നും ഇറാൻ കരാർ പാലിക്കാതിരിക്കുകയോ അമേരിക്കയ്ക്ക് തൃപ്തികരമല്ലാത്ത രീതിയിൽ പെരുമാറുകയോ ചെയ്താൽ സൈനിക നടപടി വീണ്ടും ആരംഭിക്കാമെന്നും ട്രംപ് വ്യക്തമാക്കി. അദ്ദേഹം വീണ്ടും ബോംബാക്രമണത്തിന് മടിക്കില്ലെന്ന് കർശന മുന്നറിയിപ്പും നൽകി. അന്താരാഷ്ട്ര പ്രതികരണം എന്താണെന്ന് നോക്കാം. പല ലോക നേതാക്കളും ഈ കരാറിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ചില അമേരിക്കൻ സഖ്യകക്ഷികൾ കരാറിനെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ കരാർ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയാണ് പ്രധാനമായി ഉയരുന്നത്. എന്തുകൊണ്ടാണ് ഈ കരാർ ഇത്ര പ്രധാനം? 3 മാസത്തിലേറെ നീണ്ടുനിന്ന സംഘർഷം ആയിരക്കണക്കിന് ജീവനുകൾ നഷ്ടപ്പെടുത്തുകയും എണ്ണവിലയിലും ആഗോള സമ്പദ് വ്യവസ്ഥയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതിനാൽ ഈ വെടിനിർത്തൽ കരാർ മധ്യപൂർവ്വദേശത്ത് സമാധാനത്തിനുള്ള ഒരു പ്രധാന അവസരമായി കണക്കാക്കപ്പെടും. എന്നാൽ കരാർ നിലനിൽക്കുമോ എന്നത് ഇപ്പോഴും അനിശ്ചിതമാണ്. അമേരിക്ക ഇറാൻ സമാധാന കരാർ, കരാറിലെ കാര്യങ്ങൾ, തർക്കവിഷയങ്ങൾ, അത് നമുക്ക് എന്ത് പ്രാധാന്യം, അതായത് ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഈ കരാർ ഇത്ര പ്രാധാന്യം എന്നുള്ളത് നോക്കാം. മധ്യപൂർവ്വ ദേശ രാഷ്ട്രീയത്തിലെ വലിയ വഴിത്തിരിവായാണ് ഈ കരാർ കണക്കാക്കപ്പെടുന്നത്. കരാറിലെ പ്രധാന വ്യവസ്ഥകളെല്ലാം രണ്ടു കൂട്ടരും അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ തർക്ക വിഷയങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇറാൻ പറയുന്നത് ഉപരോധ ഇളവുകൾ മരവിപ്പിച്ചിരുന്ന ഫണ്ടുകളുടെ മോചനം, സാമ്പത്തിക സഹായം എന്നിവയിൽ വലിയ ഉറപ്പുകൾ ലഭിച്ചുവെന്നാണ്. അമേരിക്ക പറയുന്നത് അന്തിമ ഇളവുകൾ ഇറാന്റെ ഭാവി നടപടികളും ആണവ പദ്ധതികളിലെ നിയന്ത്രണങ്ങളെയും ആശ്രയിച്ചായിരിക്കുമെന്നാണ്. ഇസ്രായേൽ ഈ കരാറിനെ ശക്തമായി വിമർശിക്കുന്നു. ഇറാന്റെ മിസൈൽ പദ്ധതിയിലും പ്രാദേശിക സ്വാധീനത്തിലും മതിയായ നിയന്ത്രണങ്ങൾ ഇല്ലെന്നാണ് അവരുടെ ആശങ്ക. ഇന്ത്യയ്ക്ക് ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എണ്ണവിലയിലുള്ള സ്ഥിരത. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നാണ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് തുറന്ന് നിൽക്കുന്നത് എണ്ണ വിതരണം സുഗമമാക്കുകയും എണ്ണവിലയിലെ അനിശ്ചിതത്വം കുറയ്ക്കുകയും ചെയ്യും. ഇറക്കുമതി ചെലവ് കുറയ്ക്കാം. എണ്ണവില താഴ്ന്നാൽ പെട്രോൾ ഡീസൽ വിലയിലെ സമ്മർദ്ദം കുറയും, പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ സഹായിക്കും, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകും. ഇന്ത്യൻ ഇറാൻ വ്യാപാര ബന്ധങ്ങൾക്ക് അവസരം. ഉപരോധ ഇളവുകൾ ലഭിച്ചാൽ ഇന്ത്യയ്ക്ക് ഇറാനുമായി ഊർജ അടിസ്ഥാന സൗകര്യ തുറമുഖ പദ്ധതികളിൽ കൂടുതൽ സഹകരണം നടത്താൻ അവസരമുണ്ടാകും. ഇപ്പോഴും നിലനിൽക്കുന്ന അപകട സാധ്യത, കരാർ ഒപ്പുവെച്ചെങ്കിലും സ്ഥിതി പൂർണ്ണമായി സ്ഥിരതയിലായിട്ടില്ല എന്നുള്ളതാണ്. സ്വിറ്റ്സർലൻഡിൽ നടക്കാനിരുന്ന തുടർ ചർച്ചകൾ ഇതിനകം മാറ്റിവെച്ചിട്ടുണ്ട്. ലെബനണിലെ സംഘർഷങ്ങളും ഇസ്രായേലിന്റെ എതിർപ്പും കരാറിന്റെ ഭാവിയെ ബാധിക്കാം. 60 ദിവസത്തിനുള്ളിൽ സ്ഥിര കരാർ ഉണ്ടാകുമോ എന്നത് ഇപ്പോഴും അനിശ്ചിതമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ സമാധാന കരാർ വിജയിച്ചാൽ മധ്യപൂർവ്വദേശത്ത് സംഘർഷം കുറയും, ആഗോള എണ്ണ വിപണിക്ക് ആശ്വാസമാകും, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും ഗുണം പ്രാപിക്കും. എന്നാൽ കരാർ ഇപ്പോഴും വളരെ ദുർബലമായ ഘട്ടത്തിലാണ്. അടുത്ത ഏതാനും ആഴ്ചകളിലെ ചർച്ചകളാണ് ഇതിന്റെ ഭാവി നിർണ്ണയിക്കുക. എങ്കിലും ഇതേ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, നമുക്ക് നമ്മൾ ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ലോകത്തിൽ. അപ്പോൾ എല്ലാവരുമായിട്ടുള്ള നല്ല ബന്ധമാണ് നമ്മൾ പിന്തുടരുന്നത്. പ്രത്യേകിച്ച് റഷ്യ, ഇറാൻ, എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള നല്ല ബന്ധമാണ്. അതിന് നമ്മുടെ നേതാക്കളെ നമുക്ക് നേതാക്കൾ വിഭാവനം ചെയ്തിട്ടുള്ള ഇത്രയും വന്നിട്ടുള്ള പല ആളുകളും, എത്രയോ നേതാക്കൾ നമുക്ക് നല്ല നേതാക്കളെ സംഭാവന ചെയ്തിട്ടുണ്ട് ഭാരതം. അതുകൊണ്ട് നമ്മുടെ ഇടപെടലുകളെല്ലാം
ലോകത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ ഭരണാധികാരികൾ ഇടപെടുന്നു, അതിനെ ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ നിർബന്ധിതമാക്കാറുണ്ട് എല്ലാ രാജ്യങ്ങളിലെയും. എങ്കിലും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സമ്പദ്ഘടന കൂടുതൽ മെച്ചപ്പെടാൻ ഇത്തരത്തിലുള്ള ഈ ഗൾഫ് മേഖലകളിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതോടുകൂടി കേരളത്തിൻ്റെ സമ്പദ്ഘടനയും നന്നാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത് ദാസരമാടി ഒരു മനോഹരമായ ഗാനത്തിലേക്ക് കടക്കാം.

88.9 മിനഫം മലയാള ജാലകത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഇതുവരെ സംസാരിച്ചിരുന്നത് യുദ്ധത്തിനെ സംബന്ധിച്ചായിരുന്നു. വളരെ ജനങ്ങളൊക്കെ വളരെയധികം ബാധിച്ചൊരു യുദ്ധം, ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിച്ച യുദ്ധം, അതെന്നെല്ലാം ഒരു മോചനം നമുക്ക് പ്രതീക്ഷിക്കാം.

88.9 വിനഫ് മലയാള ജാലകത്തിന്റെ ജാലകത്തിലേക്ക് വീണ്ടും സ്വാഗതം. വിന്ദം മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ഓണാഘോഷം കലാസന്ധ്യ 2026 ഈ വരുന്ന ഓഗസ്റ്റ് 8 തീയതി ജീലോങ് വെസ്റ്റ് ഹാൾ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നതാണ്. മനോഹരമായ കലാപരിപാടികളും അതോടൊപ്പം വിഭവസമൃദ്ധമായ ഓണാഘോഷവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ മറക്കേണ്ട, ഈ വരുന്ന ഓഗസ്റ്റ് 8 തീയതി ജീലോങ് വെസ്റ്റ് ടൗൺ ഹാളിൽ വെച്ച്. പിന്നെ ഈ നമ്മൾ സംസാരിച്ച യുദ്ധം എത്രമാത്രം ജനങ്ങളെ ബാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ ജനങ്ങളെയെല്ലാം ബുദ്ധിമുട്ടി. അതുകൊണ്ട് ഇനി നമുക്ക് ഈ അടുത്തതായി വരുന്ന വലിയൊരു പ്രശ്നം ഇസ്രായേലിനാണ്. ഇസ്രായേലിന് അവിടെ എലക്ഷൻ നടക്കാൻ പോവാണ്. അപ്പോൾ ആ എലക്ഷൻ എത്രമാത്രം ഇവരെ ബാധിക്കുമെന്നുള്ളതാണ്. അവിടുത്തെ ഭരണത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പെട്ടെന്നുള്ള ഒരു അമേരിക്കയും ഇറാനും തമ്മിലുള്ളൊരു സൗഹൃദം അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇതിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പം നമുക്ക് ലോകത്തിനോട് തന്നെ പറയാനുള്ളത് ഇനിയും ഇപ്പോൾ പറയുന്ന 60 ദിവസത്തെ വെടിനിർത്തലാണ്. പക്ഷെ അത് കഴിഞ്ഞ് എന്തും സംഭവിക്കാം. അപ്പോൾ അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.

88.9 MFM മലയാള ജാലകത്തിലേക്ക് ക്ഷമിക്കണം, വീണ്ടും സ്വാഗതം. നമുക്കൊരു ഗോൾഡ് പ്രൈസ്, അമേരിക്ക ഇറാൻ സമാധാന കരാറിന് ശേഷം സ്വർണവില വളരെയധികം ഉയർന്നു എന്നുള്ളതാണ്. ആഗോള വിപണികളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായി. ഈ ഇതോടുകൂടി എന്നാൽ ഇത്തരം സ്വർണം ഉയരുകയും എണ്ണയും ഊർജ ഓഹരികളും ഇടിയുകയും ചെയ്തു എന്നുള്ളതാണ്. അമേരിക്ക ഇറാൻ സമാധാന ധാരണയ്ക്ക് പിന്നാലെ എണ്ണവില കുത്തനെ താഴ്ന്നു എന്നുള്ളതാണ്. എണ്ണവില താഴ്ന്നതോടെ ഭാവിയിലെ പണപ്പെരുപ്പ സമ്മർദ്ദം കുറയുമെന്ന പ്രതീക്ഷ വിപണിയിലുണ്ടായി. അതിനാൽ അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്താനുള്ള സാധ്യത കുറഞ്ഞതായി നിക്ഷേപകർ വിലയിരുത്തി. പലിശ നിരക്ക് ഉയരാനുള്ള സാധ്യത കുറയുമ്പോൾ സ്വർണം കൂടുതൽ ആകർഷക നിക്ഷേപമാകുന്നു. ജൂൺ 15 സ്പോട്ട് ഗോൾഡ് ഏകദേശം 2.3% വരെ ഉയർന്ന് ഈ ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയെന്നുള്ളതാണ്. എണ്ണവില ഇടിഞ്ഞത് എന്തുകൊണ്ട്? സമാധാന കരാറിൻ്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് വീണ്ടും പൂർണ്ണമായി തുറക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ ഉയർന്നു. ഇതോടെ ആഗോള എണ്ണ വിതരണം മെച്ചപ്പെടും. എണ്ണ ക്ഷാമഭീതി കുറയും. ബെസ്റ്റ് ക്രൂഡ് വില ഏകദേശം 5% വരെ താഴ്ന്നു എന്നുള്ളതാണ്. എണ്ണ താഴ്ന്നതോടെ പ്രമുഖ എണ്ണക്കമ്പനികളുടെ വില ഇടിഞ്ഞു എന്നുള്ളതുമാണ്. ഉദാഹരണത്തിന് എക്സോൺ മൊബിൽ, ചെയ്റോൺ, ബി പി, ഷെൽ എന്നിവയുടെ ഓഹരികൾ 2% മുതൽ 4% വരെ താഴ്ന്നു. കാരണം എണ്ണവില കുറയുമ്പോൾ ഈ കമ്പനികളുടെ ലാഭ സാധ്യതയും കുറയുന്നു. ഇന്ത്യക്ക് ഇതിൻ്റെ പ്രയോജനം, ഇന്ത്യയിൽ വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതിനാൽ എണ്ണ ഇറക്കുമതി ചെലവ് കുറയും, പെട്രോൾ ഡീസൽ വിലയിലെ സമ്മർദ്ദം കുറയാം, പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ സാധിക്കും, ഓഹരി വിപണിക്ക് അനുകൂല സാഹചര്യം. ചുരുക്കം, അമേരിക്ക ഇറാൻ സമാധാന കരാർ മൂലം സ്വർണം ഉയർന്നു, എണ്ണവില താഴ്ന്നു, ഊർജ മേഖലയിലെ ഓഹരികൾ ഇടിഞ്ഞു, ആഗോള ഓഹരി വിപണികളിൽ ആശ്വാസം പ്രകടമായി. ഇന്ന് ഇത് ലോകസമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പോസിറ്റീവ് സിഗ്നലായാണ് വിപണികൾ ആദ്യം വിലയിരുത്തുന്നത്. ഇത് ലോകസമ്പദ്വ്യവസ്ഥയ്ക്ക് ഒരു പോസിറ്റീവ് സിഗ്നലായതുകൊണ്ട് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പദ്ഘടനയും ഇന്ത്യയുടെ സമ്പദ്ഘടനയും വളരെയധികം ഉയർച്ചയിലേക്ക് വരും. പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഇഷ്ടംപോലെ മലയാളികളാണ്. അപ്പോൾ
മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല ശുഭ സൂചകമാണ്. വിന്തം മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഓണാഘോഷം കലാസന്ധ്യ 2026 ഈ വരുന്ന ഓഗസ്റ്റ് 8 ജീലോങ് വെസ്റ്റ് ടൗൺ ഹാളിൽ വച്ച് നടക്കുന്നതാണ്. മനോഹരമായ കലാപരിപാടികളും അതോടൊപ്പം വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരിക്കും. അപ്പോൾ ഡേറ്റ് മറക്കേണ്ട, ഓഗസ്റ്റ് 8, സ്ഥലം ജീലോങ് വെസ്റ്റ് ടൗൺ ഹാൾ. ഇനി നമുക്ക് ഒരു ഗാനം കേട്ട് തിരിച്ചു വരാം.

എല്ലാവർക്കും നമസ്കാരം. വീണ്ടും 88.9 മിൻ എഫ് എം മലയാള ജാലകത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സാറ്റർഡേ കാണുന്നതുവരെ ഗുഡ് ബൈ.